ഫിലിം ലൂവനെ ഡിഗ്രിമിന കസത മുഹമ്മദ് റഫീതം ലത മങ്കേഷ്കറിനെ ഹസീന മാൻ ജൈഗി ഫിലിം ലൂ സനജത് ഇല്ലുർ ചമക്കൻ അഖ്തർ റുമാനി യാൻ ലുഹാസ് ഡിക്കൻ കല്യാൺജി ആനന്ദ്ജി.